ശ്രീഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. പൂജ്യായ രാഘവേന്ദ്രായ സത്യധർമ്മ രതായ ച ഭജതാം കൽപവൃക്ഷായ നമതാം കാമധേനവേ. കലിയുഗ കാമധേനു കൽപവൃക്ഷ സദൃശരാധ മന്ത്രാലയ രാഘവേന്ദ്രസ്വാമികളവര ഹെസരിനല്ലി ഗുരു രാഘവേന്ദ്ര റേഡിയോ എമ്പുവ ഹെസരിനല്ലി വിദേശദിന്ദ സമഗ്ര വിശ്വദല്ലി ഈ യാവ ഭക്തിയ വിശേഷവാദ മാഹിതികളന്ന ഭക്തിയ ബഗ്ഗെ ഒന്ന് ശാസ്ത്രീയ വിചാരകളെല്ലവന്നൂ കൂട പ്രസാര മാടുവന്ത മാധ്യമ ഇതാഗിദെ. ഇതര മാലികരു നമ്മ രാഘവേന്ദ്ര സ്വാമികളവര അന്തരംഗ ഭക്തരാഗಿದ್ದಾರೆ. ഇവരു ഒಳ್ಳೆ പ്രയത്നವನ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಈ ಕಾಲದಲ್ಲಿ ರೇಡಿಯೋಗೆ ಹೆಚ್ಚಿನ ಮಹತ್ವ ಇಲ್ಲದೆ ಇದ್ದರೂ ಕೂಡ ಮತ್ತೆ ರೇಡಿಯೋ ಕಾಲದ ಒಂದು ಮಹತ್ವವನ್ನು ಮೂಡಿಸುವ ನಿಟ್ಟಿನಲ್ಲಿ ಉತ್ತಮವಾದ ಪ್ರಯತ್ನವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇದರ ಲಾಭವನ್ನು ಸಕಲ ಸಜ್ಜನರು ಕೂಡ ಪಡೆದುಕೊಂಡು ಗುರುರಾಯರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾಗಬೇಕು ಎಂಬುದಾಗಿ ಮಂತ್ರಾಲಯದಿಂದ ಆ ಪೀಠದ ಪೀಠಾಧಿಪತಿಗಳಾದಂತಹ ಸುಬುಧೇನ್ ತೀರ್ಥರಾದ ನಾವು ಎಲ್ಲರಿಗೂ ಶುಭವನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. ಸರ್ವೇ ಜನಃ ಸುಖಿನೋ ಭವಂತು, ಸಮಸ್ತ ಸನ್ಮಂಗಳಾನಿ ಭವಂತು.

ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. പൂജ്യായ രാഘവേന്ദ്രായ സത്യധർമ്മ രതായ ച ഭജതാം കൽപവൃക്ഷായ നമതാം കാമധേനവേ. കലിയുഗ കാമധേനു കൽപവൃക്ഷ സദൃശരാധ മന്ത്രാലയ രാഘവേന്ദ്ര സ്വാമികളവര ഹെസരിനല്ലി ഗുരു രാഘവേന്ദ്ര റേഡിയോ എമ്പുവ ഹെസരിനല്ലി വിദേശദിന്ദ സമഗ്ര വിശ്വദല്ലി ഈ യാവ ഭക്തിയ വിശേഷവാദ മാഹിതികളന്ന ഭക്തിയ ബഗ്ഗെ ഒന്ന് ശാസ്ത്രീയ വിചാരകളെല്ലവന്നൂ കൂട പ്രസാര മാടുവന്ത മാധ്യമ ഇതാകിദെ. ഇതര മാലികരു നമ്മ രാഘവേന്ദ്ര സ്വാമികളവര അന്തരംഗ ഭക്തരാഗಿದ್ದಾರೆ. ഇവരു ഒಳ್ಳೆ പ്രയത്നವನ್ನ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಈ ಕಾಲದಲ್ಲಿ ರೇಡಿಯೋಗೆ ಹೆಚ್ಚಿನ ಮಹತ್ವ ಇಲ್ಲದೇ ಇದ್ದರೂ ಕೂಡ ಮತ್ತೆ ರೇಡಿಯೋ ಕಾಲದ ಒಂದು ಮಹತ್ವವನ್ನು ಮೂಡಿಸುವ ನಿಟ್ಟಿನಲ್ಲಿ ಉತ್ತಮವಾದ ಪ್ರಯತ್ನವನ್ನು ಮಾಡ್ತಾ ಇದ್ದಾರೆ. ಇದರ ಲಾಭವನ್ನು ಸಕಲ ಸಜ್ಜನರು ಕೂಡ ಪಡೆದುಕೊಂಡು ಗುರುರಾಯರ ಅನುಗ್ರಹಕ್ಕೆ ಪಾತ್ರರಾಗಬೇಕು ಎಂಬುದಾಗಿ ಮಂತ್ರಾಲಯದಿಂದ ಆ ಪೀಠದ ಪೀಠಾಧಿಪತಿಗಳಾದಂತಹ ಸುಬುಧೇನ್ ತೀರ್ಥರಾದ ನಾವು ಎಲ್ಲರಿಗೂ ಶುಭವನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. ಸರ್ವೇ ಜನಃ ಸುಖಿನೋ ಭವಂತು, ಸಮಸ್ತ ಸನ್ಮಂಗಳಾನಿ ಭವಂತು.